അഷ്ടപതി ബ്രഹ്മജ്ഞാനി സദാ നിർലേപ ജയസേ ചർമ്മയ കമല അരേവ ബ്രഹ്മജ്ഞാനി സദാ നിർദോഹ ജയസേ സൂര്യ സർവകോശോഹ ബ്രഹ്മജ്ഞാനിക ദൃശ്യമാന് ജയസേ രാജരംഗുലാകെ തുലഭവാൻ ബ്രഹ്മജ്ഞാനിക തീർജേജോ വസുധാ കൗ ഖോദ കൗ ചന്ദൻ ലേപ ബ്രഹ്മജ്ഞാനിക ഗുണാവ നാനകജോ പാവക സഹസ്വഭാവ ബ്രഹ്മജ്ഞാനി നിർമ്മലതേ നിർമ്മല ജയസേ മേല ലാകെ ജല ബ്രഹ്മജ്ഞാനിക മനോയ പ്രകാ ജയസേ തർപ്രയാകാശ ബ്രഹ്മജ്ഞാനിക മിത്ര സത്ര സമാന ബ്രഹ്മജ്ഞാനിക നായ അഭിമാൻ ബ്രഹ്മജ്ഞാനി ഊഷ്ദേ ഉച്ച മനപ്പനെ സപ്തേ നീച്ച ബ്രഹ്മജ്ഞാനി സേജന ഭയ നാനക ജന പ്രഭയാവ കരേ